ഭയങ്കരമായിട്ട് അമ്പ എൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചോയ് ഗിരുവാ കർജിയൻ ഗിരുവാ ബിൻചന്ദ് ജമഗേൻ കാട്ടി ഗിരുവാ നൂന പാഹപ്പാ മിശ്രാന്തി ഗിരുവാ നൂൻ മേനു ഗിരുവാലി ആൻഡി സാൻ അസിം നാരക് മൂ കോറക് നവായി ഒക്കെത്തോങ്ക ബഡിബു കോട്ടോങ്ക ഞോമി ഫോനി ഗിരുവാ നൂൻ വെക്കിയാങ് വെച്ചാരാ വെഫുലാദു ഫോർ 92.1